0: ക്രിസ്മസ് 9 o'clock നോക്കുക സംഘമൊക്കെ FM സിനു ഈച്ച ഇരി കുച്ചി ഈ ഗോ ഫ്രണ്ട് അഞ്ച് ഓറൈച്ച സിനു ഈച്ച കൊക്കോ ബ്യൂട്ടി അക്കൗണ്ട് അവരുമേ വാദിസ്വാനെ മാ ഗോ ഫ്രണ്ട്സ് ഐ ആസിയ വൺ ഓഫ് ദം nemakaye uchipa murume mukana wokuti uchipa girlfriend mukana wokuti akudlise zvee zvamboita sei unenge waitwa sei unenge waitwa sei Alright, 1 minute past 9 o'clock ndati zvinoita here kuti girlfriend idlise murume womunhu kutoenda kun'anga kuti kana kutoenda kumvura chaiko chaiko kunotsvaka mvura kutokwira mabhazi kuenda kunana zaka bhikita rinopisa uko kana kutoenda kumalawi kana kuenda kuzambia kunotsvaka mushongo wokudlisa murume womunhu zvinoita here saka hanzi zvinoita because varume takawandisa yo Alright, ari kanibodzi wako uya FM hello
1: hello
0: maswera sei
1: taswera maswera
0: taswera ndikutaura nani muri fona muri kupi
1: izvozvo zvinoita izvozvo
0: oh
1: unenge agara achibeba navo mvura wacho kare azoti kwaiziva ndaona kuti munhu ane mari saka ndinoenda kumvura unenge agara nawo
0: unenge agara nawo mushonga pane mushonga webhabhus
1: kana adodero ndomunogona kudodero
0: yaaukanatibva
1: oti unodzokera kumba
0: allright ndazviwa
1: bhadhira zvikoro ikoko
0: Alright, isi jamwari rangu iri here babhu rinoda babhu iwe unozvitsigira here zvakanaka here izvozvo kuti munhu adyise murume wemunhu ndonyaya yandiri kutaura gogo biyu muri sei ndini afayamani ewo sha indava handisi kuvisa kuti uri kuti kudini kana uchiona kunyora kwacho kuchiti kuti chikuita zokutinetsei unogona kungondisendera iri udio